അര കൂട്ടുമെസും ആകെ അര കൂട്ടുമെസും ആകെ അര കൂട്ടുമെസും ആകെ അര കൂട്ടുമെസും ആകെ Na kisi se kuch lena Hey hey I'm one in a million par zyada bhi kuch lena Na kisi se koi matlab Na kisi se kuch lena